0: ഹലോ,
1: ഹലോ
0: ഹലോ,
1: നമ്പർ ബ്രാക്ഷിക്കപ്പെട്ടു. വാട്സപ്പ് നമ്പർ എന്ത് കണ്ടല്ലേ സർ? മീറോ എന്നിട്ടൊരു ഫോൺ ചെയ്ത ഫോണിൽ ലിഫ്റ്റ് ചെയ്തോ. ഹലോ,